തൃശ്ശൂർ. നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടം. ആർ ജെ കിടാവിൽ നിന്നും ആർ ജെ ശിവദേവ്. ഇന്ന് എൻ്റെ കൂട്ടുകാരോട് പറയാൻ 2-3 ടോപ്പിക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും സ്പോർട്സ് ഭയങ്കര ഇഷ്ടമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ ഫേവറേറ്റ് ഫുട്ബോളാട്ടോ. പക്ഷേ എൻ്റെ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോർട്സ് ഏതാ? മെസ്സേജ് ഇടാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് വേറൊരു ടോപ്പിക്ക് പറയാനുള്ളത് മൈക്കിൾ ജാക്സനെ കുറിച്ചാണ് കേട്ടോ. മൈക്കിൾ ജാക്സൻ്റെ ബർത്ത്ഡേ എന്താണെന്നറിയാമോ? യെസ്, 29 ആഗസ്റ്റ്. അപ്പോൾ നമുക്ക് സ്പോർട്സിനെയും മൈക്കിൾ ജാക്സനെയും കുറിച്ച് ഒക്കെ സംസാരിക്കാം, ബട്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടം. ആർ ജെ കിടാലിൽ നിന്നും ആർ ജെ ശിവദേവ്.

0: ഹായ്, ഞാൻ ഐശ്വര്യ നന്ദലത്ത്, ഡയറക്ടർ ഓഫ് ഗോബു നന്ദല ജി മാർട്ട് ആണ്. ഓക്കെ, അവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നില്ലേ ഈ അടുത്ത്? ഓ, ഞാനതൊരു സർപ്രൈസ് കോൾ ആയിട്ട് വിളിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ ടീമിൽ നിന്ന് വിളിച്ചിരുന്നു അല്ലേ? കൺഗ്രാചുലേഷൻസ്. എന്താ വാങ്ങിയിരുന്നത്? അടിപൊളി. അപ്പൊ ഓണത്തിന് ഡബിൾ ധമാക്കിയാണ് ഇപ്രാവശ്യം അല്ലേ? അപ്പൊ ഞാൻ പേഴ്സണലി വിളിച്ച് നിങ്ങളൊന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യണം തോന്നി. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പൊ ഇനിയും നന്ദല ജി മാർട്ടിൽ ഷോപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.
1: കൊപ്പു നന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദലത്ത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദല ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദല ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദല ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഹലോ, ആൻവി ആണോ? ഐശ്വര്യ ആണ്. നന്ദലത് ജി മാർട്ടിന്ന് ഈ അടുത്ത് പർച്ചേസ് ചെയ്തിരുന്നല്ലോ അല്ലെ? നന്ദലത് ജി മാർട്ടിന്ന് സാറിനെ തേടി ലാഖ്പതി ഓഫർ, 1 lakh റുപ്പീസ് പ്രൈസ്, ക്യാഷ് പ്രൈസ് ആയി കിട്ടിയിരിക്കുക. കൺഗ്രാറ്റുലേഷൻസ്.
1: ഭയങ്കര സംഭവമായി, ഞങ്ങൾ ലക്ഷം കിട്ടാന്ന് പറഞ്ഞാൽ നമ്മള് പലരും പറയണ കേട്ടിട്ടുള്ളോ. ഇപ്പൊ
0: ഭയങ്കര സംഭവം,
2: ഞങ്ങള് കുറെ സ്ഥലത്ത് കൂടുതൽ.
3: ഹായ്, ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം ആർ ജെ കിടാവിൽ നിന്നും കുട്ടി ആർ ജെ ശിവദേവ്. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണേ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ച.
4: പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, രണ്ടു കൂട്ടം പായസവും വന്നു, വയറും നിറഞ്ഞു.
3: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090. ഐ റിപ്പീറ്റ്, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ആർ ജെ കിടാവിൽ നിന്നും നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ.

0: ഹലോ
1: ഹലോ, ഹായ് ജയശ്രീ.
0: ഹായ്,
1: ഞാൻ ഐശ്വര്യയാണ് നന്ദല ജി മാർട്ടിൽ നിന്ന്. കൺഗ്രാറ്റുലേഷൻസ്, എല്ലാപതി ഓഫറിൽ ജയശ്രീ വിൻ ചെയ്തു. 1 lakh.
0: താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഒരു ഇൻഡക്ഷൻ കുക്കർ ആണ് വാങ്ങിയത്. ഒട്ടും ആക്ച്വലി എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഇത് കിട്ടും.
1: സാധാരണ എല്ലാവരും വലിയ സാധനങ്ങൾ വാങ്ങിയാലാണ് കിട്ടുക എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ചെറിയൊരു സംഭവത്തിൽ നിന്ന് വലിയൊരു സംഭവം കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി ആയിരുന്നു.
0: വളരെ ഹാപ്പി. നല്ല ടീം വർക്കും ആണ്. നന്നായിട്ട് ഗൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളാണ്.
1: വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഹാപ്പി ഓണം.
0: താങ്ക്
2: യു മാം. ഹാപ്പി ഓണം. ജി ബാർ, കേരളത്തിൽ എല്ലായിടത്തും.
3: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവ്രി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദല ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ഹലോ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടം ആർ ജെ കിടാറിൽ നിന്നും നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശിവദേവ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സ്പോർട്സ് ഡേ. അപ്പോൾ എന്തിനാണ് ഈ സ്പോർട്സ് ഡേ ഓഗസ്റ്റ് 29 നമ്മൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയില്ലേ, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? കാരണം നമ്മുടെ ലെജൻഡറി ഹോക്കി പ്ലെയർ മേജർ ധ്യാൻ ചന്ദിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അദ്ദേഹം നമ്മുടെ ഇന്ത്യനെ ഒളിമ്പിക്സിലേക്ക് കൊണ്ടുപോയിട്ട് 3 ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. ആ അച്ചീവ്മെൻറ്റും വേറെ കുറേ അച്ചീവ്മെൻറ്റ്സും കാരണമാണ് ഓഗസ്റ്റ് 29 സ്പോർട്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടം ആർ ജെ കിടാവിൽ നിന്നും നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശിവദേവ്.

0: ഹലോ.
1: ഹലോ,
0: ഹായ് അരുൺ.
1: ഹായ്.
0: നന്ദല ജിമാർട്ട് ഐശ്വര്യയാണ് വിളിക്കുന്നത്.
1: ഓക്കെ.
0: ലാക്പതി ഓഫറിൽ വിന്നർ ആയിരുന്നത് അറിഞ്ഞായിരുന്നോ?
1: അറിഞ്ഞായിരുന്നു.
0: ഓ, കൺഗ്രാറ്റുലേഷൻസ്.
1: താങ്ക് യു.
0: എന്തായിരുന്നു വാങ്ങിയിരുന്നത്?
1: ഞാൻ
0: അടിപൊളി അയൺ ബോക്സ് വാങ്ങിയിട്ട് നിങ്ങളെ തേടി എത്തിരിക്കുകയാണ് ലാക്പതി ഓഫർ. ഓക്കെ, ഏത് ബ്രാഞ്ചിൽ നിന്നാണ്? നമ്മുടെ ഷോറൂം ഏതായിരുന്നു?
1: അപ്പോ
0: ഈ ഓണം എന്താ പറയാ, ഡബിൾ ധമാക്കയാണ്. തുടർന്ന് നന്ദല ജിമാർട്ടിന്റെ ഷോറൂംസ് ഇനിയും പെർച്ചേസ് ചെയ്യാൻ. അപ്പൊ താങ്ക് യു സോ മച്ച് അരുൺ,
1: ഒരുപാട്
0: സന്തോഷം.
2: കേരളത്തിൽ എല്ലായിടത്തും
3: ഓണം തേങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടം. ആർ ജെ കിടാവിൽ നിന്നും നിങ്ങളുടെ കുട്ടി ആർ ജെ ശിവദേവ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ കുറേ ആൾക്കാർ പറയും നാഷണൽ സ്പോർട്ടാണ്, പക്ഷെ ശരിക്കും നാഷണൽ സ്പോർട്സ് ഇല്ല. പക്ഷേ നമ്മളെ കേരളത്തിലും ഇന്ത്യക്കാർക്കും ഏറ്റവും ഇഷ്ടമുള്ള സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റും ഫുട്ബോളും. എൻ്റെ ഫേവറേറ്റ് ഫുട്ബോളാണ് കേട്ടോ. പിന്നെ നമ്മളെ കുട്ടികൾ ഫ്രീ ടൈമിൽ പുറത്തു പോയി കളിക്കും. ഞാൻ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിംസൊക്കെ ഉണ്ട്, അത് കളിക്കും. ഈ ഫുട്ബോളിൻ്റെ പേര് പെസ്സാണെന്ന്. അപ്പോൾ ഫ്രീ ടൈമിൽ ഇതൊക്കെ കളിക്കും. പക്ഷേ ശരിക്കും ഫ്രീ ടൈമിൽ കളിച്ചോ, കളിക്ക് വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ പുറത്ത് പോയി കളിക്കുക, അതാണ് നമ്മുടെ മൈൻഡിനും ബോഡിനൊക്കെ ഫിറ്റായി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർ ജെ കിടാവിൽ നിന്നും നിങ്ങളുടെ സ്വന്തം

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടം RJK ഡയൽ നിന്ന് നിങ്ങളുടെ സ്വന്തം കുട്ടിയായ ശിവദേവ്. ഓക്കെ, സോ വി ആർ ബാക്ക്. ആൻഡ് ലാസ്റ്റ് തവണ ഞാൻ കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഭാഗം ഞാൻ ഈ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഫുട്ബോൾ? ഈ ഫുട്ബോളാണ് നമ്മളിപ്പോൾ കുട്ടികളുടെ ഇടയിൽ നല്ല ഫേമസ് ആയി നടക്കുന്ന ഒരു ഗെയിമാണ് ഈ ഫുട്ബോൾ. അപ്പോൾ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത് ഒരു കമ്പനിയുടെ പേരാണ് കൊനാമി. ഞാൻ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോന്നറിയില്ല, പക്ഷേ കറക്റ്റ് അല്ലെങ്കിൽ എന്നോടൊന്ന് പറയുക. ഓക്കെ, നമ്മൾ ഈ ഫുട്ബോളിൻ്റെ ശരിക്കുള്ള പേര് പെസ് എന്നാണ് കേട്ടോ, പ്രോ എവല്യൂഷൻ സോക്കർ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് 2-3 പാട്ടുകളായിട്ട് വീണ്ടും തിരിച്ചു വരാം. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം RJ കിടാവിൽ നിന്നും നിങ്ങളുടെ സ്വന്തം കുട്ടി RJ ശിവദേവ്.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകോളം ആർ ജെ കിടാവിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ആർ ജെ ശിവദേവ്. ഓക്കെ, നമ്മൾ സ്പോർട്സ് കഴിയാറായി. ലാസ്റ്റ് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്പോർട്സ് അമംഗ് ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്തൊക്കെയാണ് ഫ്രീ ടൈം ചെയ്യാറ്? കുറേ പേര് ഗെയിം കളിക്കും, കുറേ പേര് പുറത്ത് പോയി സ്പോർട്സ് കളിക്കും. അതാണ് നല്ലത്. ലൈക്ക് ഗെയിം കളിക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ സ്പോർട്സ് കളിക്കണ എന്ത് രസമാണെന്ന് അറിയോ നിങ്ങൾക്ക്? ലൈക്ക് നമ്മൾക്ക് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അടിച്ച് സിക്സർ അടിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും, പിന്നെ ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോൾ അടിക്കുമ്പോൾ അതിൻ്റെ വേറൊരു സന്തോഷം, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണ സന്തോഷം. പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും പിന്നെ ബോഡി ഹെൽത്തിനൊക്കെ എന്ത് ഫിറ്റാണെന്നറിയോ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടം നിങ്ങളുടെ ആർ ജെ കിടാവിൽ നിന്നും സ്വന്തം കുട്ടിയാജ് ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പാട്ടുകൾ കഴിഞ്ഞ് തിരിച്ചു വരാം. ബൈ ബൈ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദലം ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
2: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂട, നിലെ ആർജെ കിടാവിൽ നിന്നും സ്വന്തം കുട്ടിയായ ശിവദേവ്. ഓക്കെ, August 29 സ്പോർട്സ് ഡേ അല്ലാണ്ട് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ കിങ് ഓഫ് പോപ്പ് മൈക്കിൾ ജാക്സൻ്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹം ഡാൻസ് കളിച്ച്, പാട്ടുണ്ടാക്കി, പിന്നെ അൺഫോർഗെറ്റബിൾ പെർഫോമൻസസ് ഒക്കെ കാഴ്ച വെച്ചിട്ടാണ് നമ്മുടെ കണ്ണുകൾ ആകർഷിക്കാൻ പറ്റാത്ത ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റിയും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പേരും ഒരു വിളിപ്പേരാണ് കിങ് ഓഫ് പോപ്പ്, പോപ്പിൻ്റെ രാജാവ്. ഓക്കെ, ഇനി 2-3 പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. കുറേ കാര്യങ്ങൾ ഇനി പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങളുടെ സ്വന്തം RJ കിടാവിൽ നിന്നും നമ്മുടെ സ്വന്തം RJ ശിവദേവ്.

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടം ആർ ജെ കിടാവിൽ നിന്നും നിങ്ങളുടെ സ്വന്തം കുട്ടി അജയ് ശിവദേവ്. ഓക്കെ, നമുക്കിനി കുറച്ച് ഫേമസ് സോങ്സിനെ കുറിച്ച് പറഞ്ഞാലോ. മൈക്കിൾ ജാക്സൻ്റെ അദ്ദേഹത്തിൻ്റെ കുറേ ഫേമസ് സോങ്സ് ഉണ്ട്. പക്ഷേ ലൈക്ക് എസ്പെഷ്യലി സ്റ്റാൻഡ് ഔട്ട് ആയ കുറേ ഫേമസ് സോങ്സ് ഉണ്ട്. അതൊക്കെയാണ് ഈ ത്രില്ലർ, ഡേഞ്ചറസ്, ബില്ലി ജീൻ, അങ്ങനത്തെ പാട്ടുകളൊക്കെ. എന്ത് രസമാണ് കേൾക്കാൻ. ഈ ഡേഞ്ചറസിൻ്റെ പ്രത്യേകതയൊക്കെ കുറേ ഉണ്ട്. ലൈക്ക് 90 ഡിഗ്രിയിൽ ചെരിഞ്ഞ ആംഗിളാണ് ഡേഞ്ചറസിൻ്റെ പ്രത്യേകത. പിന്നെ ബില്ലി ജീൻ്റെ പ്രത്യേകത, ആ പെർഫോമൻസിലാണ് മൈക്കിൾ ജാക്സൺ ഫസ്റ്റ് മൂൺ വാക്ക് ചെയ്തത്. പിന്നെ ത്രില്ലറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് രസമുള്ള സ്റ്റെപ്സൊക്കെയാണ്. പിന്നെ CGI, പണ്ടത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും ഇല്ലാത്ത കാലത്താണ് ആ CGI സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ അത്ര നന്നായി ചെയ്തത്. ഓക്കെ, ഇനി 2-3 പാട്ടുകൾക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടം ആർ ജെ കിടാവിൽ നിന്നും ആർ ജെ ശിവദേവ്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: My Radio 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടം. ആർ ജെ കിടാവിൽ നിന്നും ആർ ജെ ശിവദേവ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു ഫേമസ് സോങ്ങിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് ബാക്ക് സ്റ്റോറിയാണ് നമ്മുടെ ബില്ലി ജീൻ പാട്ട്. ആ പാട്ടിൻ്റെ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ, അതിൽ മൈക്കിൾ ജാക്സൺ ഒരു സ്റ്റോക്കർ ഉണ്ടായിരുന്നു. ആ സ്റ്റോക്കറിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ ബില്ലി ജീൻ എന്നാണ് മൈക്കിൾ ജാക്സൺ ഇട്ടത്. ആ സ്റ്റോക്കറിനെ വെച്ചിട്ടാണ് ഈ പാട്ട് തന്നെ ഫുള്ള് ആ ലിറിക്സും മ്യൂസിക്കും ഒക്കെ ബിൽഡപ്പ് ചെയ്തത്. ഓക്കെ, ഇനി 2-3 പാട്ടുകൾ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർ ജെ കിടാവിൽ നിന്നും ആർ ജെ ശിവദേവ്. ബൈ ബൈ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവ്രി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. RJ കിടാവിൽ നിന്നും RJ ശിവദേവ്. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ മൈക്കൽ ജാക്സൻ്റെ ബില്ലി ജീൻ ത്രില്ലറാണ്. ലൈക്ക് എൻ്റെ ഫേവറേറ്റ് ത്രില്ലറാണ്, പക്ഷെ സെക്കൻഡ് ഫേവറേറ്റ് ആക്കേണ്ടത് ബില്ലി ജീനാണ്. ത്രില്ലറിൻ്റെ സ്പെഷ്യാലിറ്റി നേരത്തെ പറഞ്ഞ പോലെ അന്നത്തെ പ്രാക്ടിക്കൽ എഫക്ട്സൊക്കെ യൂസ് ചെയ്ത മൈക്കൽ ജാക്സൻ്റെ ബുദ്ധി ഉണ്ടല്ലോ, അപാരം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് രണ്ട് പാട്ടുകൾ കഴിഞ്ഞ് തിരിച്ചു വരാം. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. RJ കിടാവിൽ നിന്നും RJ ശിവദേവ്. ബൈ ബൈ.

0: ഹായ് ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം ആർ ജെ കിടാവിൽ നിന്നും കുട്ടി ആർ ജെ ശിവദേവ്. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണേ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ച.
1: പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, രണ്ടു കൂട്ടം പായസവും വന്നു, വയറും നിറഞ്ഞു.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090. ഐ റിപ്പീറ്റ്, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ആർ ജെ കിടാവിൽ നിന്നും നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശിവദേവ്.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: സഫിയ, ഇത് ഐശ്വര്യാണ്, നന്ദല ജിമാർട്ടിന്ന്. സഫിയ, പ്രൈസ് അടിച്ചിരുന്നു അറിഞ്ഞായിരുന്നോ? ലാഖ്പതി ഓഫറില് 1 lakh rupees പ്രൈസ് അല്ലേ? എന്തായിരുന്നു സഫിയ വാങ്ങിയിരുന്നത്? ഏത് ബ്രാഞ്ചിന്നായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സഫിയുടെ എക്സ്പീരിയൻസ്?
2: ഞങ്ങൾ അവിടെ എന്റെ വീടിക്കലിനൊക്കെ അവിടെ
1: നന്ദല ജിമാർട്ടിന്റെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്നറിഞ്ഞതിലും വളരെ സന്തോഷം. അപ്പൊ സഫിയക്കും കുടുംബത്തിനും ഹാപ്പി ഓണം ആൻഡ് വൺസ് അഗൈൻ
3: കൺഗ്രാചുലേഷൻ.
4: ഓണം തേങ്ങ എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർ ജെ കിടാവിൽ നിന്നും ആർ ജെ ശിവദേവ്. ഓക്കെ, നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ സ്പോർട്സ് ഡേനെ കുറിച്ച് പറഞ്ഞു, മേജർ ധ്യാൻചന്ദിനെ കുറിച്ച് പറഞ്ഞു, മൈക്കിൾ ജാക്സനെ കുറിച്ച് പറഞ്ഞു. എന്തോരോ പറഞ്ഞ് 3 മണിക്കൂർ ടപ്പയെന്ന് പറഞ്ഞ് പോയത് അറിഞ്ഞേയില്ല. ഓക്കെ, ഞാനിപ്പോൾ സൈൻ ഓഫ് ആയി ചെയ്യാൻ പോവാണ്. അടുത്ത ആഴ്ച വേറൊരു കുട്ടി ആർ ജെ നിങ്ങളൊപ്പം വരും. സോ ദിസ് ഇസ് ശിവദേവ്, യുവർ കുട്ടി ആർ ജെ, സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് യു ആർ ലിസണിങ് ടു യുവർ ഫേവറേറ്റ് ഷോ ആർ ജെ കിടാവ്. ബൈ ബൈ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
5: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജിജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഗുഡ് മോർണിംഗ് ലിസണേഴ്സ്, വെൽക്കം ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. സോ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുകയാണ് ഞാൻ. സോ നിങ്ങളുടെ റേഡിയോയുടെ വോളിയമൊക്കെ ഒന്ന് കൂട്ടിക്കോളൂ, കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. അതിന് സിലബസ് ഇല്ല, എക്സാം ഇല്ല, അസൈൻമെൻ്റ് ഇല്ല, പക്ഷേ ലൈഫ് ലോങ് ഇമ്പാക്റ്റ് ഉണ്ട്. യെസ്, അതാണ് സ്പോർട്സ്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ഒരു സ്റ്റേഡിയമാണോ, അതൊരു ക്രിക്കറ്റ് ബാറ്റ്, ഫുട്ബോൾ, ഒളിമ്പിക് റിങ്സ്, അല്ലെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചിരുന്ന ആ പഴയ വൈകുന്നേരങ്ങളാണോ? അന്ന് നമുക്ക് ഫോണില്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, റീൽസ് ഇല്ല, പക്ഷേ കളിക്കാൻ ഒരു അടിപൊളി ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ? ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു ബോൾ ഉണ്ടായിരുന്നു, ഏറ്റവും അവസാനം വീട്ടിൽ നിന്ന് എടാ വീട്ടിലേക്ക് വാടാ എന്നുള്ള അമ്മയുടെ വിളിയും അല്ലേ? ആൻഡ് സം ഹൗ അതാണ് ചൈൽഡ്ഹുഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറി. സോ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് സ്പോർട്സ് ഓർമ്മകൾ ഒന്ന് ഓർത്ത് നോക്കിയൊക്കെ. അപ്പോഴേക്കും നമുക്ക് ഒരു കൂട്ടം അടിപൊളി സോങ്സ് കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
2: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: സോ വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. സമ്മാനത്തിനുള്ള സമയമായിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ SMS ചോദ്യമാണ്. യെസ്, ഐഡന്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലെയാണെന്ന് നിങ്ങൾ പറയണം. അപ്പൊ അത് കേട്ടാലോ?
1: പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, രണ്ടു കൂട്ടം പായസവും വന്നു, വയറും നിറഞ്ഞു.
0: ഉത്തരം കിട്ടി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പറായ 9072879709 എന്ന നമ്പറിലേക്ക് വേഗം അയച്ചോളൂ. നമ്പർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, 9072879709. ഉത്തരത്തിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാൻ മറക്കല്ലേ. ഉത്തരം അയക്കുന്ന സമയം കൊണ്ട് ഒത്തിരി ബ്യൂട്ടിഫുൾ സോങ്സ് കേട്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിനാട്ട്.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: ഹലോ,
1: ഹായ് ആര്യ.
0: ഹായ്,
1: ഐശ്വര്യയാണ്, നന്ദല ജി മാട്ടാണ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. 1 lakh rupees ലാക്പതി ഓഫറിലൂടെ കിട്ടിയത് ആര്യക്കാണെന്ന് ഞാൻ അറിഞ്ഞു.
0: താങ്ക് യു.
1: ഏത് ബ്രാഞ്ചിൽ നിന്നാണ്, എന്താണ് ഷോപ്പ് ചെയ്തത്?
0: കായംകുളം ബ്രാഞ്ചിൽ നിന്ന് ഫ്രിഡ്ജ് ആണ് ഷോപ്പ് ചെയ്തത്.
1: എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഷോപ്പ് ചെയ്തപ്പോ?
0: നല്ല കസ്റ്റമർ സർവീസ് ആണ് അവിടെ, നല്ല ഓണം ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവിടെ തന്നെ പോയി ഞങ്ങൾ ഷോപ്പ് ചെയ്തത്.
1: താങ്ക് യു സോ മച്ച്. ആര്യക്കും ആര്യയുടെ ഫാമിലിക്കും ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്.
0: ഹാപ്പി ഓണം.
2: നന്ദല ജി ബാഡ്, കേരളത്തിൽ എല്ലായിടത്തും.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദല ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദല ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദല ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും അത്ലറ്റിക്സ് ആയാലും ബാഡ്മിൻ്റൺ ആയാലും കളി അറിയാത്തവർ പോലും ഒരു മാച്ച് കാണുമ്പോൾ എക്സ്പേർട്ട് ആകുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. മാച്ച് തുടങ്ങുമ്പോൾ എല്ലാവരും പ്ലേയേഴ്സ്, എന്നാൽ മാച്ച് കഴിഞ്ഞാലോ എല്ലാവരും കോച്ചസ്. ഇവന് ബാറ്റിംഗ് ലേർക്കേണ്ടായിരുന്നു, ബൗളിംഗ് ചേഞ്ച് ചെയ്താൽ ഫീൽഡിംഗ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ പറയുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്പോർട്സ് കാണുമ്പോൾ നമ്മൾ പല ടീമായി തിരിയും അല്ലേ, പരസ്പരം തർക്കിക്കും. പക്ഷേ കളി കഴിയുമ്പോഴോ നമ്മളെല്ലാവരും ഒന്നാണ്. നെൽസൺ മണ്ടേല പറയുന്നത് പോലെ, ആളുകളെ ഒന്നിപ്പിക്കാൻ കായിക രംഗത്തോളം ശക്തി മറ്റൊന്നിനുമില്ല അല്ലേ. ഗ്രൗണ്ടിലെ ആ ഒരുമയും സ്നേഹവും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കുമല്ലേ. കളി ആസ്വദിക്കുന്ന ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമുക്ക് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ലൈഫിൽ, ശരിയല്ലേ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ബ്യൂട്ടിഫുൾ സോങ്സ് കേട്ടതിന് ശേഷമാവാം. സൊ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: ഹലോ,
3: ഹായ് ജോൺസൺ, ഐശ്വര്യയാണ് നന്ദല ജി മാർട്ടിന്. കൺഗ്രാചുലേഷൻസ്, ലാക്പതി ഓഫറിൽ 1 lakh rupees വിന്നർ ആയിരിക്കാന്ന് അറിഞ്ഞു, ഒരുപാട് സന്തോഷം. എന്തായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത് നന്ദല ജി മാർട്ടിന്? ഏത് ബ്രാഞ്ചിന്നായിരുന്നു?
2: ഞാൻ പർച്ചേസ് ചെയ്തപ്പോ 2 coupon ഒരു ബില്ല് ചെയ്തിട്ടേക്കാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, കിട്ടിയതിൽ ഒരുപാട് സന്തോഷം.
3: അപ്പൊ ഇനിയും നന്ദല ജി മാർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യാം. അപ്പൊ സാറിനും സാറിന്റെ കുടുംബത്തിനും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാചുലേഷൻസ്.
4: കേരളത്തിൽ എല്ലായിടത്തും

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: പെണ്ണെ എന്നെ അങ്ങോട്ട് എടുത്തോളി.
1: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. കഴിഞ്ഞ കളിയിൽ നമ്മൾ എത്ര വലിയ സെഞ്ചുറി അടിച്ചാലും ഇന്ന് പുതിയ ഒരു ദിവസമാണ്, പുതിയൊരു കളിയാണ് അല്ലേ? സ്പോർട്സിനെ പറ്റി പറയുമ്പോൾ ബേബ് റൂത്ത് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഇന്നലത്തെ ഹോം റണ്ണുകൾ കൊണ്ട് ഇന്നത്തെ കളി ജയിക്കാൻ കഴിയില്ല അല്ലേ? കഴിഞ്ഞ ദിവസത്തെ വിജയങ്ങളിലോ പരാജയങ്ങളിലോ തളർന്നിരിക്കാതെ ഇന്നത്തെ ദിവസത്തെ പുതിയൊരു മാച്ചായി കണ്ട് ഇറങ്ങി കളിക്കാൻ നമ്മൾ റെഡിയാവണം. സത്യത്തിൽ നമ്മൾ ഒരു വലിയ വിജയിയെ കാണുമ്പോൾ വിചാരിക്കുന്നത് അവർ ഭാഗ്യം കൊണ്ട് അവിടെ എത്തിയിരിക്കുന്നു എന്നാണ് അല്ലേ? എന്നാൽ സത്യം അതല്ല. ഇന്ന് നമ്മൾ കാണുന്ന ഓരോ ചാമ്പ്യനും പണ്ട് തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ കഠിനാധ്വാനം ചെയ്ത് വെറുമൊരു സാധാരണക്കാരനാണ് അല്ലേ? സോ നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അങ്ങനെയുള്ളവർ ഈ ഒരു കാര്യം കേൾക്കണം. ഒരു ബാസ്കറ്റ്ബോൾ ഇതിഹാസം മൈക്കൽ ജോർദൻ പറയുന്ന വാക്കുകളാണിത്. അദ്ദേഹം 10,000-ത്തോളം ഷോട്ടുകൾ മിസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ 300-ഓളം കളികൾ തോറ്റിട്ടുമുണ്ട്. എങ്കിലും ആ തോൽവികളാണ് അദ്ദേഹത്തെ വിജയിയാക്കിയതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക്. ചിലത് കേൾക്കുമ്പോൾ ചിലത് കാണുമ്പോഴും നമുക്കതൊരു ഇൻസ്പിറേഷൻ ആണ് അല്ലേ? സോ നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് കേൾക്കാം ഒരു പിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. കേട്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലെവിന.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. നമ്മൾ എല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? സിനിമയിലും സ്പോർട്സ് ഒരു വലിയ ഇമോഷൻ ആണ്. സിനിമ കാണുമ്പോൾ നമ്മൾ സോഫയിലിരുന്ന് പലപ്പോഴും പറയാറുണ്ട്, യെസ് കം ഓൺ എന്ന് അല്ലേ? അതാണ് സ്പോർട്സ്. സ്പോർട്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ കളിക്കുന്നില്ലെങ്കിലും നമ്മൾ ഇമോഷണലി കളിക്കാരൻ്റെ കൂടെ ആയിരിക്കും അല്ലേ? ടാലൻറ്റ് നമ്മളെ ഗെയിമിലേക്ക് കൊണ്ടുവരും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചാമ്പ്യൻ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ തന്നെ വേണം അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു സ്പോർട്സ് പേഴ്സൻ്റെ യഥാർത്ഥ കോമ്പറ്റീഷൻ സ്റ്റേഡിയം മാത്രമല്ല, അവൻ ദിവസം ചെയ്യുന്ന പ്രാക്ടീസിലാണ്. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം എത്രത്തോളം അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട്. സോ നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ഒരു കൂട്ടം മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. സ്പോർട്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്പോർട്സ് എക്സ്പേർട്ടിനെ കുറിച്ച് പറയാതെ എങ്ങനെ പോകും അല്ലേ? ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, മാച്ച് തുടങ്ങുന്നതിന് മുൻപ് ഇന്ന് ഈ ടീം തോൽക്കും അല്ലെങ്കിൽ ഈ ടീം ജയിക്കും എന്ന് പലരും പറയാറുണ്ട്. അതെങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ കഴിയും? മാച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇവർ ജയിക്കുമെന്ന്? ഇതൊക്കെ ഒരു പ്രെഡിക്ഷനാണ് അല്ലേ? ഏതൊരു സ്പോർട്സ് പ്രേമികളുടെയും ഒരു വികാരമാണ്. ഫുട്ബോൾ അറിയാത്ത ഒരുപാട് പേര് പോലും മാച്ച് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഉറങ്ങാതെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ ഫേവറേറ്റ് ടീമിൻ്റെ ജേഴ്സി വാങ്ങി റെഡിയാവുന്നത്, ഇതെല്ലാം കാണാൻ എന്ത് രസമല്ലേ? തോറ്റാലും ജയിച്ചാലും ടീം മാറ്റി പറയാത്ത ഡൈ ഹാർട്ട് ഫാൻസ്. എന്നാൽ ചിലവരെ നോക്കിയാലോ മാച്ച് കഴിഞ്ഞ് ജയിച്ച ടീമിൻ്റെ ഫാനാണെന്ന് പറഞ്ഞ് നടക്കുന്നതും കാണാം. അതുപോലെ തന്നെ ചിലരാണെങ്കിലോ മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നിങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ മാത്രം അറിയാവുന്ന ഒരു ബലത്തിൽ ഞാൻ ഫുട്ബോൾ ഫാനാണെന്ന് പറഞ്ഞ് നടക്കുന്നത് കാണാറുണ്ട്. നിങ്ങൾ എങ്ങനെയുള്ളവരാ? ഇതിൽ ഏത് കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ വരിക? ആ ഒരു മാച്ചിന്റെ ടൈം ഒന്ന് ഓർത്തു നോക്കൂ. ഓർമ്മകൾ കുറച്ചും കൂടി മനോഹരമാക്കാൻ കേൾക്കാം ഒരു കൂട്ടം ബ്യൂട്ടിഫുൾ സോങ്സ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. നമുക്ക് ഇനി കുറച്ച് സീരിയസ് ആയാലോ. ഒരു അത്ലറ്റിൻ്റെ ലൈഫിൽ നമ്മൾ കാണുന്നത് സ്റ്റേഡിയം മാത്രമാണ് അല്ലേ? മെഡൽ കഴുത്തിലിടുമ്പോൾ, പോഡിയത്തിൽ നിൽക്കുമ്പോൾ, നാഷണൽ ആന്തം കേൾക്കുമ്പോൾ, അതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിന് പിന്നിലോ? രാവിലെ 5 മണിക്കുള്ള ട്രെയിനിങ്, റിപ്പീറ്റഡ് ഫെയിലേഴ്സ്, ഇഞ്ചുറീസ്, പെയിൻ, ഡയറ്റ്, ഡിസിപ്ലിൻ, പ്രഷർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു അത്ലറ്റിൻ്റെ പിന്നിലുണ്ട്. ആൻഡ് സംടൈംസ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്. കഴിഞ്ഞിട്ടും മെഡൽ കിട്ടാതെ പോകുന്ന എത്രയോ പേരുണ്ട് അല്ലേ? അപ്പോഴും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതാണ് സ്പോർട്സ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ലെസൺ എന്ന് പറയുന്നത്. യു ഡോണ്ട് ഹാവ് ടു വിൻ എവറി ടൈം, യു ജസ്റ്റ് ഹാവ് ടു കീപ് ഷോയിങ് അപ്പ്. ജീവിതത്തിലും അതുതന്നെയാണ്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നമ്മുടെ ജീവിതം ഒരു ക്രിക്കറ്റ് മാച്ച് ആയിരുന്നെങ്കിലോ? ലൈഫിൽ ബട്ട് നോ റിവ്യൂ അവൈലബിൾ, റൈറ്റ്? പക്ഷേ ക്രിക്കറ്റിൽ ലാസ്റ്റ് ബോൾ വരെ മാച്ച് തീർന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിലും, ലാസ്റ്റ് ബോൾ വരെ ഗെയിം ഇസ് നോട്ട് ഓവർ. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതോടൊപ്പം കേൾക്കാം ഒരു കൂട്ടം ബ്യൂട്ടിഫുൾ സോങ്സ്. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന.

0: യാഥാർത്ഥ്യങ്ങളുടെ കഥ.
1: ഓയ് ചേട്ടാ, ഇതിനേക്കാളും നല്ല കഥ നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ ലാസ്റ്റ് ബെഞ്ചിലുണ്ടല്ലോ.
2: കേട്ടറിഞ്ഞ കഥകളെക്കാളും മധുരതരമായ കഥകൾക്കായി കാതോർക്കൂ മൈ റേഡിയോ 90 FM-ൽ ലാസ്റ്റ് ബെഞ്ച്, മൺഡേ ടു ഫ്രൈഡേ 7 PM-10 PM.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. പണ്ട് നമ്മൾ കളിച്ചിരുന്ന കളികൾ ഓർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമല്ലേ? ഒളിച്ചുകളി, സാറ്റ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, കൂട്ടുകാരോടൊപ്പം ഓടിയും ചാടിയും കളിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നല്ലൊരു എക്സസൈസ് ചെയ്തിരുന്നു. അതിനൊരു പ്രത്യേക സമയം മാറ്റിവെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ജോലിയും പഠനവും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെയായി ഒരുപാട് സമയം ഇരുന്ന് തന്നെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. പണ്ട് കളിച്ചിരുന്ന അത്രയും സമയം നമ്മൾ ഇപ്പോൾ ശരീരം അനങ്ങാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും ഫിറ്റ്നസ്സിന് വേണ്ടി ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, നടക്കാൻ പോകുന്നു, സൈക്ലിംഗ് ചെയ്യുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്നത് മാത്രമല്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്പോർട്സ് കളിക്കുന്നതും ദിവസവും കുറച്ച് നടക്കുന്നതും ഡാൻസ് ചെയ്യുന്നതുമൊക്കെ ശരീരം ആക്റ്റീവ് ആവാനുള്ള നല്ല വഴികളാണ്. അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ, പണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്ന കളി ഏതായിരുന്നു? ഇന്നും അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടോ? അതോ ഇപ്പോൾ നിങ്ങളുടെ ഫിറ്റ്നസ് റുട്ടീൻ ജിമ്മും വർക്കൗട്ടും ഒക്കെയാണോ? സോ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾ കേട്ട് നമുക്ക് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റിന് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മെഡൽ മാത്രമല്ല, റെപ്രസെന്റിംഗ് അവർ കൺട്രി. ഒരു അത്ലറ്റ് സ്വന്തം പേരിന് വേണ്ടി മാത്രമല്ല ഓടുന്നത്, അവരുടെ ജേഴ്സിയിൽ ഒരു ഫ്ലാഗ് ഉണ്ടാവും. അത് കാണുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഇമോഷനും അവരോടൊപ്പം ഓടും. ദാറ്റ്സ് വൈ സ്പോർട്സ് ഇസ് പവർഫുൾ. ഒരു മാച്ച് നമ്മളെ ഇത്രയും ഇമോഷണൽ ആക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം സ്പോർട്സ് ഇസ് എ സ്റ്റോറി ടെല്ലിംഗ്. നമ്മളൊരു സ്പോർട്സ് സ്റ്റാർട്ടിംഗ് ടു എൻഡ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ എ ബിഗിനിങ്, എ സ്ട്രഗിൾ, അൺസെർട്ടനിറ്റി, എ ഹോപ്പ്, ആൻഡ് ദെൻ ദർ ഈസ് ആൻ എൻഡിങ് ഫോർ ദാറ്റ്. ആൻഡ് നൗ കേൾക്കാം ബ്യൂട്ടിഫുൾ സോങ്സ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന.

ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. സ്പോർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണെന്ന് അല്ലേ. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കഥ. ഇതിലെ കഥയുടെ അവസാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിക്ടറി ആയിരിക്കാം, ചിലപ്പോൾ ഹാറ്റ്ട്രിക് ആയിരിക്കാം. ഒരു പ്ലെയർ തോറ്റു പോകുമ്പോൾ നമ്മൾ വിഷമിക്കും അല്ലേ, അതേപോലെ തന്നെ ജയിക്കുമ്പോഴോ നമ്മൾ സന്തോഷിക്കും. നമ്മളിൽ ഓരോരുത്തരും ഒരു അണ്ടർഡോഗ് സ്റ്റോറി വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്.

ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ, സ്ട്രെങ്ത് കുറവാണെന്ന് തോന്നുന്ന ഒരാൾ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവാണെന്ന് തോന്നുന്ന ഒരാൾ, പക്ഷെ അവൻ ക്വയറ്റ്ലി തൻ്റെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അവനെ കുറിച്ച് ആരും വലിയ പ്രെഡിക്ഷൻ നടത്തില്ല അല്ലേ. എനിക്ക് കഴിയില്ല എന്ന് തോന്നുന്ന സമയത്ത് ഒരു സ്പോർട്സ് സ്റ്റോറി നമ്മളോട് പറയും, ട്രൈ വൺ മോർ ടൈം. ചില കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ്, ഒരുപാട് ചിന്തിക്കാനുണ്ടാവും അല്ലേ. സോ നമുക്കൊരു കൂട്ടം ബ്യൂട്ടിഫുൾ സോങ്സ് കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലെവിന.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് പാട്ട്, 1 കപ്പ് മോട്ടിവേഷൻ, 1 സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, 2 സ്പൂൺ ഫാഷൻ, 1 നുള്ള് ഹെൽത്ത് ടിപ്സ്, 1/2 കപ്പ് ഡോക്ടർ സ്റ്റോക്ക്. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. 2 വിസിൽ വരുമ്പോ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ആഡ് ചെയ്യാം. മേമ്പടിക്ക് കുറച്ച് RDS കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് മൈ റേഡിയോ 90 FM ഇറക്കി വെക്കാം. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യാം.
1: മൈ റേഡിയോ 90 FM എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ Magic Logic.

0: സോ വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ ലവിന. സമ്മാനത്തിനുള്ള സമയമായിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ SMS ചോദ്യമാണ്. യെസ്, ഐഡന്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലെയാണെന്ന് നിങ്ങൾ പറയണം. അപ്പൊ അത് കേട്ടാലോ?
1: പിന്നെ തോരൻ വന്നു, പോലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, രണ്ടു കൂട്ടം പായസവും വന്നു, വയറും നിറഞ്ഞു.
0: ഉത്തരം കിട്ടി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പറായ 9072879709 എന്ന നമ്പറിലേക്ക് വേഗം അയച്ചോളൂ. നമ്പർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, 9072879709. ഉത്തരത്തിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാൻ മറക്കല്ലേ. ഉത്തരം അയക്കുന്ന സമയം കൊണ്ട് ഒത്തിരി ബ്യൂട്ടിഫുൾ സോങ്സ് കേട്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന.

0: ഹായ്, ഞാൻ ഐശ്വര്യ നന്ദലത്, ഡയറക്ടർ ഓഫ് ഗോപു നന്ദല ജി മാർട്ട് ആണ്. ഓക്കെ, അവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നില്ലേ ഈ അടുത്ത്? ഓ, ഞാനതൊരു സർപ്രൈസ് കോൾ ആയിട്ട് വിളിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ ടീം ഒന്ന് വിളിച്ചിരുന്നു അല്ലേ? കൺഗ്രാചുലേഷൻസ്. എന്താ വാങ്ങിയിരുന്നത്? അടിപൊളി. അപ്പൊ ഓണത്തിന് ഡബിൾ ധമാക്കിയാണ് ഇപ്രാവശ്യം അല്ലേ? അപ്പൊ ഞാൻ പേഴ്സണലി വിളിച്ച് നിങ്ങളൊന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യണം തോന്നി. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പൊ ഇനിയും നന്ദല ജി മാർട്ടിൽ ഷോപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.
1: കേരളത്തിൽ എല്ലായിടത്തും
2: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജി മാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
3: My Radio 90 FM.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. സ്പോർട്സ് ഡേയെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ സമയമായിരിക്കുകയാണ് നിങ്ങളോട് ടാറ്റാ ബൈ ബൈ പറയാനായിട്ട്. സോ പണ്ട് നമ്മൾ കളിച്ചിരുന്ന കളികൾ മുതൽ ഇന്നത്തെ ഫിറ്റ്നസ് ട്രെൻഡുകൾ വരെ, കളി എന്നത് ഒരു മത്സരത്തിൽ ജയിക്കാനോ തോൽക്കാനോ മാത്രമുള്ള കാര്യമല്ല. നമ്മളെ ആക്റ്റീവായി നിർത്താനും കൂട്ടായ്മ പഠിപ്പിക്കാനും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു പോസിറ്റീവ് എനർജി നൽകാനുമുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് സ്പോർട്സ് ഡേ ഒരു ദിവസം മാത്രം ആഘോഷിക്കേണ്ട ഒന്നല്ല. നമ്മളുടെ ദൈനംദിന ജീവിതത്തിലും കുറച്ചെങ്കിലും സമയം ശരീരം അനങ്ങാൻ മാറ്റിവെക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളിയാകട്ടെ, ചെറിയൊരു നടത്തമാകട്ടെ, അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് ആകട്ടെ, അങ്ങനെ സ്പോർട്സ് ഡേയുടെ ഈ ചെറിയ വിശേഷങ്ങളുമായി ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു ടീച്ചർ RJ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന സൈനിങ് ഓഫ്.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ, ആൻവി ആണോ? ഐശ്വര്യ ആണ്. നന്ദലത് ജി മാർട്ടിൽ നിന്ന്. ഈ അടുത്ത് പർച്ചേസ് ചെയ്തിരുന്നല്ലോ അല്ലെ നന്ദലത് ജി മാർട്ടിൽ
1: നിന്ന്.
0: സാറിനെ തേടി ലാഖ്പതി ഓഫർ, 1 lakh റുപ്പീസ് പ്രൈസ്, ക്യാഷ് പ്രൈസ് ആയി കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്.
1: ഭയങ്കര സംഭവമായി. ഞങ്ങൾ ലക്ഷക്ക് കിട്ടാന്ന് പറഞ്ഞാൽ നമ്മള് പലരും പറയണ കേട്ടിട്ടുള്ളൂ. ഭയങ്കര സംഭവമായി. ഞങ്ങള് കുറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് വാങ്ങി. അവിടെ റേറ്റ് ഒക്കെ വളരെ കുറവുണ്ട് കേട്ടോ.
0: ഓ, താങ്ക് യു സോ മച്ച് സാർ. ഹാപ്പി
2: കേരളത്തിൽ എല്ലായിടത്തും.
3: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം. അവിടെ രണ്ടും ഉണ്ട്.
4: ഗോപുനന്ദല ജി മാർട്ടിലെ ലാഖ്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
6: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ഹലോ
2: ഹലോ, ഹായ് ജയശ്രീ.
1: ഹായ്,
2: ഞാൻ ഐശ്വര്യയാണ് നന്ദല ജി മാർട്ടിൽ നിന്ന്. കൺഗ്രാറ്റുലേഷൻസ്, ലക്പതി ഓഫറിൽ ജയശ്രീ വിൻ ചെയ്തു. 1 lakh.
1: താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഒരു ഇൻഡക്ഷൻ കുക്കർ ആണ് വാങ്ങിയത്. ഒട്ടും ആക്ച്വലി എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഇത് കിട്ടും.
2: സാധാരണ എല്ലാവരും വലിയ സാധനങ്ങൾ വാങ്ങിയാലാണ് കിട്ടുക എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ചെറിയൊരു സംഭവത്തിൽ നിന്ന് വലിയൊരു സംഭവം കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി ആയിരുന്നു.
1: വളരെ ഹാപ്പി. നല്ല ടീം വർക്കുമാണ്, നന്നായിട്ട്
2: ഗൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. വൺസ് അഗൈൻ
1: കൺഗ്രാറ്റുലേഷൻസ്
3: ആൻഡ് ഹാപ്പി ഓണം. കേരളത്തിൽ എല്ലായിടത്തും My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ും
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ
1: ഹലോ
0: ഹായ് അരുൺ.
1: ഹായ്.
0: നന്ദല ജിമാർട്ടിന് ഐശ്വര്യാണ് വിളിക്കുന്നത്.
1: ഓക്കെ.
0: ലാക്പതി ഓഫറിൽ വിന്നർ ആയിരുന്നത് അറിഞ്ഞായിരുന്നോ?
1: അറിഞ്ഞായിരുന്നു.
0: ഓ കൺഗ്രാറ്റുലേഷൻസ്.
1: താങ്ക് യു.
0: എന്തായിരുന്നു വാങ്ങിയിരുന്നത്?
1: ഞാന് അയൺബോക്സ് മേടിച്ചു.
0: ഓ അടിപൊളി. അയൺബോക്സ് വാങ്ങിയിട്ട് നിങ്ങളെ തേടി എത്തിയിരിക്കുകയാണ് ലാക്പതി ഓഫർ. ഓക്കെ. ഏത് ബ്രാഞ്ചിന്നാണ് നമ്മുടെ ഷോറൂം? ഏതായിരുന്നു?
1: അപ്പോ
0: ഈ ഓണം എന്താ പറയാ, ഡബിൾ ധമാക്കയാണ്.
1: അതായത്
0: തുടർന്ന് നന്ദല ജിമാർട്ടിന്റെ ഷോറൂംസ് ഇനിയും പെർച്ചേസ് ചെയ്യാൻ. അപ്പൊ താങ്ക് യു സോ മച്ച് അരുൺ.
1: ഒരുപാട്
0: സന്തോഷം.
2: കേരളത്തിൽ എല്ലായിടത്തും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദരത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദല ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദല ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദല ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: സഫിയ ഐശ്വര്യാണ് നന്ദലത് ജി മാർട്ടിന്. സഫിയ റൈസ് അടിച്ചിരുന്നു അറിഞ്ഞായിരുന്നോ? ലാക്പതി ഓഫറില് 1 lakh റുപ്പീസ് പ്രൈസ് അല്ലേ? എന്തായിരുന്നു സഫിയ വാങ്ങിയിരുന്നത്? ഏത് ബ്രാഞ്ചിന്നായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സഫിയുടെ എക്സ്പീരിയൻസ്?
1: ഞങ്ങൾ അവിടെ എന്റെ വീടിക്കലിനൊക്കെ അവിടെ തന്നെയാണ്.
0: നന്ദലത് ജി മാർട്ടിന്റെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷം. അപ്പൊ സഫിയക്കും കുടുംബത്തിനും ഹാപ്പി ഓണം ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാചുലേഷൻ.
2: കേരളത്തിൽ എല്ലായിടത്തും
3: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജി മാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജി മാർട്ട് ഷോറൂമിൽ പോവാൻ
4: മറക്കല്ലേ.
5: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: ചേട്ടാ, ഇവിടെ എന്തെന്നത്തെ സ്പെഷ്യൽ?
1: ഇവിടെ ദോശ, പുട്ട്, ഇഡ്ലി, മസാല ദോശ.
0: അതല്ല ചേട്ടാ, വേറെന്തൊക്കെ ഉള്ളേ?
1: വേറിപ്പോ ഇവിടെ നമ്മുടെ വട, പരിപ്പ് വട, പിന്നെ ഗീ റോസ്റ്റ്, സുഖിയാൻ, ബജ്ജി, മുളക് ബജ്ജി, ഇതൊക്കെ ഉണ്ടാവും.
0: അതൊന്നല്ല ചേട്ടാ, വേറെ സ്പെഷ്യൽ ഒന്നും ഇല്ലേ?
1: എന്റെ മോളെ, മോൾക്ക് അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിൽ രാവിലെ 7 മണി തൊട്ട് 10 മണി വരെ ഇവിടെ മൈ റേഡിയോ ഒന്ന് ട്യൂൺ ചെയ്യും.
2: ഇനി മുതൽ ഇന്നും രാവിലെ 7 മണി മുതൽ 10 മണി വരെ മൈ റേഡിയോ 90 FM-ൽ നമ്മുടെ ചുറ്റുമുള്ള സ്പെഷ്യൽ സ്റ്റോറീസുമായി മോർണിംഗ് ബെൽസ്.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
5: അപ്പ കുട്ടാ തൊപ്പിക്കാരാ എപ്പ കല്യാണം?
6: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: ഹലോ,
1: ഹായ് ആര്യ. ഐശ്വര്യാണ്, നന്ദല ജി മാട്ടാണ്. ഓക്കെ, കൺഗ്രാചുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. 1 lakh rupees ലാക്പതി ഓഫറിലൂടെ കിട്ടിയത് ആര്യക്കാണെന്ന് ഞാൻ അറിഞ്ഞു.
0: താങ്ക് യു.
1: ഏത് ബ്രാഞ്ചിൽ നിന്നാണ്, എന്താണ് ഷോപ്പ് ചെയ്തത്?
0: കായംകുളം ബ്രാഞ്ചിൽ നിന്ന് ഫ്രിഡ്ജ് ആണ് ഷോപ്പ് ചെയ്തത്.
1: എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഷോപ്പ് ചെയ്തപ്പോ?
0: നല്ല കസ്റ്റമർ സർവീസ് ആണ് അവിടെ, നല്ല ഓണം ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവിടെ തന്നെ പോയി ഞങ്ങൾ ഷോപ്പ് ചെയ്തത്.
1: താങ്ക് യു സോ മച്ച്. ആര്യക്കും ആര്യയുടെ ഫാമിലിക്കും ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാചുലേഷൻസ്.
0: ഹാപ്പി ഓണം.
2: കേരളത്തിൽ എല്ലായിടത്തും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: மை ரேடியோ 90 FM கேட்டறிஞ்ச கூட்டுக்கூடா.
1: Oh my God.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ,
1: ഹായ് ജോൺസൺ, ഐശ്വര്യയാണ് നന്ദല ജി മാട്ടെന്ന്. കൺഗ്രാചുലേഷൻസ്, ലാക്പതി ഓഫറിൽ 1 lakh റുപ്പീസ് വിന്നർ ആയിരിക്കാന്ന് അറിഞ്ഞു, ഒരുപാട് സന്തോഷം. എന്തായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത് നന്ദല ജി മാട്ടെന്ന്? ഏത് ബ്രാഞ്ചിൽ നിന്നായിരുന്നു?
0: രണ്ട് കൂപ്പൺ ബില്ല് ചെയ്തിട്ടേക്കാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, കിട്ടിയതിൽ ഒരുപാട് സന്തോഷം.
1: അപ്പൊ ഇനിയും നന്ദല ജി മാട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യാം. അപ്പൊ സാറിനും സാറിന്റെ കുടുംബത്തിനും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാചുലേഷൻ.
2: എല്ലായിടത്തും ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
3: അതെങ്ങനെ?
2: ഗോപു നന്ദലജ് ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നന്ദലജ് ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

My Radio 90 FM. கேட்டறிஞர் கோட்டுகுடா. Touching us with me.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ ഐശ്വര്യ നന്ദലത്, ഡയറക്ടർ ഓഫ് ഗോബു നന്ദല ജി മാർട്ട് ആണ്. ഓക്കെ, അവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നില്ലേ ഈ അടുത്ത്? ഓ, ഞാനതൊരു സർപ്രൈസ് കോൾ ആയിട്ട് വിളിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ ടീമിൽ നിന്ന് വിളിച്ചിരുന്നു അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. എന്താ വാങ്ങിയിരുന്നത്? അടിപൊളി. അപ്പൊ ഓണത്തിന് ഡബിൾ ധമാക്കിയാണ് ഇപ്രാവശ്യം അല്ലേ? അപ്പൊ ഞാൻ പേഴ്സണലി വിളിച്ച് നിങ്ങളൊന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം തോന്നി. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പൊ ഇനിയും നന്ദല ജി മാർട്ടിൽ ഷോപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.
1: ഗോപു നന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
2: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
3: അതെങ്ങനെ?
2: ഗോപു നന്ദല ജി മാർട്ടിലെ ലാഖ്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
1: ഗോപു നന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
1: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ, ആൻവി ആണോ? ഐശ്വര്യാണ് നന്ദലത് ജി മാർട്ടിൽ നിന്ന്. ഈ അടുത്ത് പർച്ചേസ് ചെയ്തിരുന്നല്ലോ അല്ലെ നന്ദലത് ജി മാർട്ടിൽ
1: നിന്ന്.
0: സാറിനെ തേടി ലാഖ്പതി ഓഫർ, 1 lakh റുപ്പീസ് പ്രൈസ്, ക്യാഷ് പ്രൈസ് ആയി കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്.
1: ഭയങ്കര സംഭവമായി, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. 1 lakh കിട്ടാന്ന് പറഞ്ഞാൽ നമ്മള് പലരും പറയുന്ന കേട്ടിട്ടുള്ളൂ. ഞങ്ങള് കുറെ
2: സ്ഥലത്ത് കേരളത്തിൽ എല്ലായിടത്തും
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലത് ജി മാർട്ടിലെ ലാഖ്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദലത് ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ
1: ഹലോ ഹായ് ജയശ്രീ.
0: ഹായ്,
1: ഞാൻ ഐശ്വര്യയാണ്, നന്ദല ജി മാർട്ടിൽ നിന്ന്. കൺഗ്രാചുലേഷൻസ്, എല്ലാപതി ഓഫറിൽ ജയശ്രീ വിൻ ചെയ്തു. 1 lakh.
0: താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഒരു ഇൻഡക്ഷൻ കുക്കർ ആണ് വാങ്ങിയത്. ഒട്ടും ആക്ച്വലി എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഇത് കിട്ടും.
1: സാധാരണ എല്ലാവരും വലിയ സാധനങ്ങൾ വാങ്ങിയാലാണ് കിട്ടുക എന്നൊക്കെ വിചാരിക്കാറുണ്ട്.
0: അതെ അതെ,
1: ചെറിയൊരു സംഭവത്തിൽ നിന്ന് വലിയൊരു സംഭവം കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി ആയിരുന്നു,
0: വളരെ ഹാപ്പി. നല്ല ടീം വർക്കുമാണ്, നന്നായിട്ട് ഗൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളാണ്.
1: വൺസ് അഗൈൻ കൺഗ്രാചുലേഷൻസ് ആൻഡ് ഹാപ്പി
2: കേരളത്തിൽ എല്ലായിടത്തും.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അച്ഛാ സത്യം പറയണം.
1: സത്യമേ പറയൂ.
0: നന്ദേട്ടൻ നിന്ന് എത്രയെണ്ണം കഴിച്ചു?
1: അത് അവനോട് ചോദിച്ചാ പോരെ.
2: നീ എനിക്ക് അനുവദിച്ചിട്ടുള്ള കോട്ട ഒന്ന്,
0: ഒന്നും രണ്ടും ഒന്നും അല്ല. എന്നാ ടെസ്റ്റ്? എന്ത് ടെസ്റ്റ്? കൊക്ക്, കൊക്ക് പരീക്ഷ. നന്ദേട്ടൻ ഒറ്റക്കാലെ നിൽക്കും. പത്തെണ്ണുന്നത് വരെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു പെഗ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നർത്ഥം. എട്ടെണ്ണുന്നത് വരെ ആണെങ്കിൽ രണ്ടെണ്ണം എന്നർത്ഥം. ആറെണ്ണുന്നത് വരെ ആണെങ്കിൽ മൂന്ന്.
3: സ്റ്റാർട്ട്.
0: വൺ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: My Radio 90 FM.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.